0: സായ് സിലാറ്റ് സായ് സമയം തമാങ്ക തമാങ്ങ കാസനങ്മൻ മണലി താണപ്പിവലേലറിയുട്ടേക്കങ്ങ സല്ലങ്മൻ ബാബി സവാർജുപ്പിവലേലകത്തിലുട്ട് സാനെ അപ്തികു
1: ഹോസുനി മണ്ണ ഉള്ളുമേ തച്ചിട്ടും മകയാലും താവക്കോ ഇല്ല ഇല്ലങ്ങിട്ട കുറ്റം മകിട്ട് തച്ചിലോന്നിക്കോന്നു മണ്ണ ഇപ്പം മിഷോങ്ങി മസീല പിറ്റുട്ടോളുനി തേമന്യാകോണി തച്ചേനിയാകോണി തെമ്മിഷോമിനങ്ങിട്ടോ അന്നുകാങ്ങിക്കലോലക്ഷണി പക്ഷെ തച്ചി മകിട്ടോ അമ്മമ്മിന്റെ കൊള്ളു ലക്ഷണി ന്ന തമന്ന ഹൗസ കൊള്ളു മകളു അക്കൊട്ട് ചമക്ക് മക്കളാ മകച്ചുട്ടി അക്കൊന്നില്ല തേമി തേമയിലമി തേമെട്ടു താന ശിവലിമി ശിവലിപ്പവാ ഇക്ക ഇലിന്യാകാണിത്തൊക്കെ തമാനി ശല്യമി ഇലിന്യാറ്റി ഇലിന്യാല കട്ടാറ്റിലു ഇലിന്യാലു പിയാ കട്ടാറ്റിലു ഒക്കെ ഉള്ളുമിങ്ങനെ ഇലിന്യാകാണിത്തി പേനിട്ടു പേമന പിടകുളമ്മയും ഇലിന്യാകാണിത്തു കൊള്ളോട്ട് ഫോർട്ടി മൂന്നാമത്തോളോട്ട് നിൽക്കോ ഇലിന്യാകാണിത്തി തമാനി അവ സ്കൂളിലൂട്ടി തേമേ തേമേലോക്ക് അമ്മ അശ്വനു അങ്ങനെ ശൂന്യപ്പെട്ടു ചുറ്റുമയാക്കു ekani pitak to golen magalak samay umay lagaya la kutita ang matak ta gutal nan ali ne temagalo lok samay okhos khinin ko okhos re va poy poy ulak samay ko sibolim ko valle lagallo amma asiano ikwa makutki makutokwa la khanorin nokopya makutki ta makwa dikhalu ga kita yum mat sintara kita samal lut ut lu mata samme wallay o mai lagi ala ko ta ul tangan ni la kino yum lut ta samam mat ka mai ta ni to nu tu ma ut nu sam ut ka ga khoyum ya khat chen ma ga ta khoyum ma ga tu ga tek ma ku tu lu ka pe dikhalu lu ma au lo ta samayum mi amma kinguni la gut innaili pangata ga tayu me mata ta ko le urlo no makko no te me tayu ami su mata te ko urlo me ngani pangata ga tayu makko yu khautillu asingi ila ati de sami yu mata ko pangata ga ko mayo khap inne te ko pangata ga tayu makko ati de sami yu mata amisu kulurum mata kulurum makoa kita yutekwa kulurum apa kalau fikir amalu kita tu mian langsung mereka tak kalu nalu sudah kegalat tu tekwa nuna mik nuna itu aku kutuning kau esok tu kesemua memang kau esok tu aku pemimpin kana to tikiche makata lo mi tikke khatte chu ngwa mi khal sala fanta wa ni ungwa hittu galen ni ungwa hittu meida ini khal yo mayen malik tuwi ku a nu na ilo ko ku gala tuni khal sa ko ti maq sa maluni khal sa chu ngwa mi ya mama na tuli te me ni ngalu chu te ku khal sa ko ti ye ni hakuti ku chaku yo to lo po ti khal yo to lo po ti te me tu halu sumanga okoche sumanga tu wala suli fiok teme lu mga talo ambalo ever shooting ila ever rejoin ko khaw sa ma simani ko me mata la khaw sa ko tsu me mata la so me mata ai ver ni hanu lo man okoche ma lui hanu anel ko mga dai bi suno pikku ta khiti anna ta song ila khop khalgonna ikwa ikang khop ko khasung holle ma taibe nigiyol lati inun anna lati hisoni tamakkuna otaman la khaw yuma yol lutta khomba ten mektun shu sunna mo pichu ta khaw ta anna li song mo ngata khop ko ta song mo ta khaw sa ko masimayi ambalu aye khaw ne yun ta wa ni na mikke na mikke ni tama an wal sallu ni ma ngani taw na ni ikkan anu kibiti ti si mallutik lok so mallutik amma kibiti ti kan na ma gillutik o me akta na khaw yu shagotim ila o me akta ni pingin na khaw yu shagotim na aye ngani at pilo alin kolo ma nga ta khaw yu shagotim mallutik ikkan anu taw na kibiti ti si mamata khatina makoni lukken ko te mele nga yuman teme go mase magame angerte se magame teme lo xe mamme yi la tamane go ne go lo go te te kwa khawe so go me khawe so te te ma te kwa kibiti se mali na khawe so yo ko tundalo na ngoto me te tamau na lu manga ta khani to manga ta lu umbat umbar lo ni tama ko ne khawe so lo ko te te kibiti ki se mabil ti kanga no ta no per tayu chem ya im mini per ke samale ar samagilut ila opatte samalut tappa ngo putta lakti tayu chau ka wilut ne ko sana simayo golui maka khaga tayu akti go akka ma yo khang kolo lun ta nang ta no wa ke wudi simayo mani per ya khalo patte per si lut per si gon nar magam per si lambi nalo nang ispi tamane tayu me lengat ta ko takwa kaluna ila sikita ko luyo sa ngulo to sa nalaki ko luyo to nun takwa unikagalo to papka ama o mayo laki yan na silikina yun at sa mayong mata kila lugay bitya tigil lugay nun na rin no matangin tunay kataw na akta lugay 14 ni kila lugar ni kaya mayong mata takwa 14 uye kita duga ulu numak koi nalu ato kotonu nama siya kuto loksuti kita duga 14 iya kaya kayo mato tay konu uta kuto alu ulu ting ulu numak koi nalu wala yo kaya ni pata takwa 14 iya kaya ni pata ino no ati doktor nalu ato matangi taman na ilak kus kayo may taman na itlulutano tunwa kuto loksuti Ameku wala mata ameku ayo kati kuya dila mayo kisya ni nung uta wala lo kuta ko tamam amalu umay lo ila tika kasta sung uta may migata na nung lo ila tamang ko hali hani lilo ako nun upalo ni kima ti te wala ko lo kito uti tuina patu tamak ko to kuto kati sung mati nanu tayo may tokalang may mat umay lo kaya la kot nan otta khalo mem ila akagu tama palu tikagar tu sami tikagar to ha pandan nu tu chene amusi bagai songo memata amusi alla suti tinga suni tikagar to ha pat dan no goyak tu ni asira ten nan nu to rok to pok tikagar semena to yo ta wani nu ne ya da ila sa kuma silwang tu millo la kho memata indu ilangit tawo ni ko luyak inda ko lo lo memat ima ko mang sunten na nanu to lo tapo amma haw ko na tillugo amma ni le khare kiyo min sa lo mbi yumi nanu to ko lo ko lo ni ta chima awo yo ko sma yo ilangat te ko makko ke ga sa mi mta yo lo ti nanu to ko ta ta lo ko tan tan bay ni ko nanu mitchanu nanu hafti mila shungu ma kame tina megi me kame pambiyo kame la kame ilo mbiyo amma lu asyanu paru ukho shikil gillu ma saati te wakata koyumi yango tamma ilangan katiti te wakata ala gillu ti tamanna